ജീജു ചേട്ടൻ മേഴ്ചി യോന്തിക വിത്ത് യു ബട്ട് ഇറ്റ്സ് ടൈം ടു റാപ്പ് ദിസ് എപ്പിസോഡ് നോൺ ദ ലെസ് അഗ്ലി വീക്കെൻഡ് ടു ജറൂർ മിലേംഗേ ടിൽ ദെൻ ടാറ്റാ.